ഹായി മിഥ്യാ തം തനുകുടം സ്വഭായ മിഥ്യാ ഹോമേ മമത മായ മിഥ്യാ രാജോപൻ ധർമാൽ മിഥ്യാ കാമ ക്രോധ വികരാൽ മിഥ്യാ രഥസ്തി അശ്വ വസ്ത്ര മിഥ്യാ രംഗ സംഗ മായാപേ ഹസ്ത മിഥ്യാ ത്രോമോ അഭിമാൻ മിഥ്യാ പുഷ്പകർത്ത ഗുമാൻ അസ്ഥിര ഭഗത് സാധുകി ശരണ നാനക് ജപ ജപ ജീവ ഹരകേ ചരണ മിഥ്യാ സർവനമ്പർ നിന്ദാ സ്വനേ മിഥ്യാ സ്പർദർപ്പ കോഹിരേ മിഥ്യാ നേത്രപേഖത പാരത്രൈരുപാദ മിഥ്യാ രസന ഭോജന അനുസ്വാദ മിഥ്യാ ചരണ പരഭികാര ഗോതാപ മിഥ്യാ മൽപുര ലുഭാവ മിഥ്യാ തന്നൈ പാരുപകാര മിഥ്യാ ഭാസലേ ബേകാര ബിന ഭുജ്യ മിഥ്യാ സഭേ

സേത്തീ കരജാമ ജയപ്രസാദ് ആരോഗ കഞ്ചന ദേഹി ലിബലാവത് സരാം സനേഹി ജയപ്രസാദ് തിര ഉല്ലാരഹത് മൻസുഖ പാവേ ഹർ ഹർ ജസ് കഹത് ജയപ്രസാദ് തിര സകല ക്ഷേത്ര ഠാകേ മനസരണീ പര ഠാകുർ പ്രഭതാ കേ ജയപ്രസാദ് തുജുഗോന ബഹുചേ മനസാ സാ സിമരോ പ്രഭുചേ ജയപ്രസാദ് ഭായി ദുർലഭ ദേ നാനക് താകീ ഭഗത് കരേ ജയപ്രസാദ ഭൂഖൻ ബഹരി ജയ മന്ത് സിമരത് ക്യോ ആലസ് കിജ ജയപ്രസാദ് അശുഭാസ്ത സവാരി മന്ത് സിമരപ്പ് കോ കഭൂ നാ ബിസാരി ജയപ്രസാദ് ഭാഗ് മനഖത് നാരാ പുരേ പ്രഭപ്നേ മന ജിൻ തേരീ മന ബനത് ബനായി ഊഠ ബാഠ സ തസേ ധ്യായി തസേ ധ്യായി ജോ ഏക അലഖ ഇഹാ നാനക് തരി രഖ ജയ പ്രസാദ് കരേ പുന ഭവദാന മനാഠ പൈർ കർത്ത സുഖാ ധ്യാന ജയ പ്രസാദ് തുമ ആചാര വ്യവഹാരി തിസ് പ്രഭു കോ സാ സാ ചിതാരി ജയ പ്രസാദ് തേരാ സുന്ദര രൂപ സോ പ്രഭു സിമരോ സദാ അനൂപ ജയ പ്രസാദ് തേരി നീക്കീ ജാത് സോ പ്രഭു സിമര സദാ ദിന രാത് ജയ പ്രസാദ് തേരി പത്ര ഹൈ ഗുരുപ്രസാദ് നാനക് ജസ കഹൈ ജയ പ്രസാദ് സുനേ കരുണനാഥ ജയ പ്രസാദ് വേഖേ ബിസ്മാദ് ജയ പ്രസാദ് ഭൂലേ അമൃത രസന ജയ പ്രസാദ് സുഖ സഹജേ ബസന ജയ പ്രസാദ് ഹസ്തകര ചലേ ജയ പ്രസാദ് സമ്പൂർണ ഫലേ ജയ പ്രസാദ് ബ്രഹ്മഗത ഭാമേ ജയ പ്രസാദ് സുഖ സഹ സമാവേ ഐസാ പ്രഭു ത്യാഗ പ്രഗത ലാഗോ ഗുരുപ്രസാദ് നാനക് മന ജാഗോ ജയ പ്രസാദ് തും പ്രകട സംസാര തിസ് പ്രഭു കോ മൂല മനോ ബിസാർ

ദീപക പ്രകാശേ നാനക് പരമോദുഖ തേത്തേ നാസേ തപ്തമായ ഠാണ്ഡവർ തായി അനന്തബാദുഖ നാഠേ പായി ജനം മരണകെ മിട്ടേ അന്തേശേ സാധുക പൂർണ്ണമദേശേ പൗചുക നരപോയ ബസേ സകൽ ബ്യാദ് മന്തേഖ നസേ ജിസ്ക സാധൻ കൃപാധാരി സാസം ജപനാം മുരാരി തിത് പായ ചുക്കേ ബ്രഹ്മ ഗമന സുന നാനക് ഹർ ഹർജ ശരമ നിർഗുണയാ സർഗുണ ബി യോഹി കലാ താർജൻ സകലി മോഹി അഭിനയ ചിത് പ്രഭ ആ ബനായ അഭിനയ കീമത ആപേ ഭായ ഹർബിൻ തുജ്ജാ നായി കോയ സർവ നിരന്തര ഏകോ സോയേ

അനാഥനാഥ ഗോവിന്ദ ഗോപാൽ സർവഘടാകാർത്ത പ്രതപാലാഥ പുരക്കാരൻ കർത്താർ ഭഗജനാകെ പ്രാണാധാർ ജോ ജോ ജപേ സോയ പുനീത് ഭഗത്വായ ലാവേ മൻഹീതം നിർഗുണിയാർ നീച്ച അജാനാൻ തുമരി ശരൺപ്രഖ ഭഗവാൻ സർവകുണ്ട മുഗ്ധമോഹപായ ഏകനമർഖ ഏകനിമഖർക്കേ ഗുൺഗായ അനുഗരാജ ഭോഗ ബഡ്യായി ഹർക്കേ നാം കി കഥ മനപായി ബഹുഭോജന കാ പ്രസംഗീത് രസനാ ജപതി ഹരഹരണീതി ബലി സുകർണി ശോഭാതരമന്ധിർദ ബസേ പൂർണ ഗുരുമന്ത്.

ഹി പ്രജാ അഷ്ടപതി ജപകാരേ കാശനാ ദൃഷ്ടേത്താ പാപം തപകേതേ ഹോത്താ ജപതാരയ്യ പുനഃ സുന്ന സമാത ബേര വിരോധക സംകമാത് ജപസ്യാ വർണ്ണ ചേഹന്ന ജാപ തപ തപ ഹർക്സോകോക്സേ ബ്യാപ ജപ്യാപനയാ പാപാര ബ്രഹ്മത മഹോകാംക സുപത പരമ ആപന ഖേലാവർത്തീജാ നാന കർണേ ഹാർണ ദുജാ ജപ ഹോപത പ്രഭ കേവല ധനി തബന്ധ മുഗത കൗ കിസ്കോ ഖനി ജപ ഏക ഹർ അഗമ അപാര തപ നർക സുര കാഹോ കാവന ആവതാർ ജപ നിർഗുണ പ്രഭ സഹ സ്വഭായ തപ ശിവ ശകത കഹോ ഗതായ ജപ ആപയാപനി ജ്യോത്തരായ തപ കമന ഡര കമന കത ഡര ആപന ചലതാപ കർണേ ഹാർ നാനക ഠാകുർ അഗമ അപാര അഭിനാശി സുഖ ആപന ആസന്ത ജന്മരണ കഹോ കഹ ബിനാസം ജ പൂർണ കർത്ത പ്രഭ സോയ തപ ജം ഗീത്രാസ കഹോ കിസോയ ജപ അവഗത അഗോചര പ്രഭ ഏകാ തപ ചിത്ര ഗുപ്ത കിസ പൂഷത രേഖാ ജപ നാഥ നിരഞ്ജന അഗോചര അഗാധേ തപ കൗൺ ഛുട്ടേ കോൺ ബന്ധ നിർബാധേ ആപനെ ആ ബാപിയ ചർജാ നാനക ആപന രൂപാപിയു പ്രജാ ജ നിർമ നിർമ്മല പുറക പുറക പാത്തോത്താ തേബിൻ മേല കഹോ ഗ്യാതോത്താ ജയ നിരഞ്ജൻ നിരങ്കാർ നിർബാന്ത കൗൻ ഗോമാൻ കൗൻ അഭിമാന ജയ സ്വരൂപ കേവല ജഗദീസ്ത ശാല ചിത്ര ലഗത കൗ കീസ് ജയ ജോ സ്വരൂപി ജോ സംഗ സമാവ തകസേ പൂകം ദ്രവതാവ കർണ കരാമൻ കർണേഹാർ നാനക കർദേകാ നാഹേ സമാർ ജപനി ശോഭ ആപന സംഗ മനായി തപ കമന മായ ബാപ് മിത്ര സുതപായി ജയ സർവകലാപേ പ്രവീന്ത ഭേദ ദേവ കഹ ഗൗചീൻ ജപ ആപന ആപ് ആപുരുതാരതോ സഗന സഗന കഹ വിചാര ജ്യാപനു ജാപനാപ നേരാത കൗൺ ഠാകുർ കൗൺ കയ്യ ചേരാ ബിസ്മൻ ബിസ്മ്രഹേ ബിസ്മാദ് നാനക അപനി കഥ ജാനു ആപ് ജാ ശല ശേദ അപേ സമായ ഉമാങ് സേ ബ്യാപത മായ ആപസ് ഗുവാപയാദേ സത ഗുണകാ നാഹി പ്രവേശ ജയ കഹ ഏക ഏക ഭഗവന്താ തയ കൗൺ അജിന്ദ ലാഗേ ചിന്ത ജ്യാപന ആപ് ആപതി ആരാ തയ കൗൺ കഥ കൗൺ സുന്നേ ഹാരാ ബാഹ്യം തൂജതേ ഉച്ചാ നാനക ആപസ് ഗുവാപേ ബഹുചാ ജ്യാപ്രജോ പ്രപഞ്ച കാർത്തെ ഗുണമേ കിന്നോ വിസ്താര പാപുന്ത പൈ കഹാവത് കൗ നർക്കോ സ്വർഗവൻശാവത് ആൽ ജാൽ മായാജാൽ ഹോമോ പരം വ്യപാർ ദൂഃഖ സുഖ മാന അപമാൻ അനുപ്രകാർ കിയ ഉപഖ്യാന ആപന ഖേ ലാഭ കർ ദേഖേ ഖേല സങ്കോചേ തോ നാനക് ഏക ജ അവഗത ഭഗതേ ആപ് ജ പസരേ പാസാര സന്ത പ്രതാപ ദുഃ പാക ആപേ ധനി ഉൻകി സ്വഭ ഉനു ബനി